0: വീട് വാങ്ങാന്ന് വിചാരിച്ച്, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകൾ ഉണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടു.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസസ്.
0: 0213002845 FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. Take off Thursday.
2: നല്ല രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് കൂടുന്നതിന്റെ തിരക്കിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓണസദ്യയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ എന്റെ പൊന്നിട്ട് അറിയാ, ഞങ്ങളിപ്പോ എന്തോ ചെയ്യും, രാവിലെ വായിൽ കപ്പൽ ഓടിക്കണോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുറച്ച് കപ്പലൊക്കെ ഓടട്ടെ. വർഷത്തിൽ ഒരിക്കലല്ലേ നമ്മളൊരു ഗംഭീര ഓണസദ്യ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഓണം കളറാക്കാൻ ദേ നമ്മുടെ ഈ ഒരു വീക്കെൻഡോട് തന്നെ നമുക്ക് ഒരു കിടിലൻ വൈബ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് വൈബ് FM 104.6 ഇവിടെ എല്ലാം വൈബാണ്. കൂടെ ഞാൻ ഇന്നും ചാനയാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ വിചാരിക്കായിരുന്നു നമ്മുടെ ഓണത്തിന് പുതിയ പുതിയ ഏതെങ്കിലും സ്പെഷ്യൽ ഡിഷുകൾ നിങ്ങൾക്കായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേന്ന്. അതായത് ഉത്തമ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, ഈ വട്ടം അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ച് വിജയിച്ച സദ്യവട്ടങ്ങളിലെ ഒരു രാജകുമാരൻ അല്ലെങ്കിൽ ഒരു രാജകുമാരി ഉണ്ടെങ്കിൽ, ആ ഒരു ഡിഷിന്റെ ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ടെങ്കിൽ അത് നമുക്ക് വൈബത്തും ത്രൂന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാ എന്തായാലും നാട്ടിൽ പോയി നമ്മുടെ അമ്മമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ നമ്മുടെ വല്യമ്മമാരോ ഒക്കെ ഉണ്ടാക്കി തരുന്ന സദ്യ കഴിക്കാൻ നമുക്ക് അങ്ങോട്ട് ഭാഗ്യമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ചില പൊടിക്കൈകളുള്ള റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. സോ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചെയ്ത് പരീക്ഷിച്ച ഒരു അടിപൊളി ഒരു കിടിലൻ ഡിഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സദ്യവട്ടത്തിലെ ഒരു താരം ഉണ്ടെങ്കിൽ അതിന്റെ റെസിപ്പി ഒന്ന് നമുക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ.

0: about the culture, we play it.
1: Vibe FM 104.6. ഇവിടെയല്ല വൈബ് ആണ്. നിങ്ങൾക്ക് കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
4: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം Vibe ആണ്. Take off Thursday.
5: Take off Thursday.
4: Take off Thursday.
6: ചില പാട്ടുകൾ തരുന്നൊരു സുഖമുണ്ടല്ലോ. സദ്യ കഴിഞ്ഞിട്ട് നല്ല മധുരമുള്ള ഒരു പായസം കഴിക്കുന്ന ഒരു ഫീലാണല്ലേ ചില പാട്ടുകൾ നമുക്ക് തരുന്നത്. കൂടെ ഞാൻ അറിയാം, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഞാൻ പറഞ്ഞു വരുന്നതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യെസ്, എന്റെ പോക്ക് ആ പായസങ്ങളിലേക്ക് തന്നെയാണ്. സദ്യ പൂർത്തിയാവണമെങ്കിൽ ഇത്ര കൂട്ടം കറികൾ മാത്രമല്ല, നല്ല നല്ല മധുരമുള്ള പായസങ്ങളും കൂടി വേണം അല്ലേ. അത് ഒരു പായസം പോരാ, മിനിമം ഒരു രണ്ടോ മൂന്നോ പായസമെങ്കിലും വേണം. നല്ല പപ്പടവും പഴവും ഒക്കെ പൊടിച്ച് കുഴച്ച് കഴിക്കണമെങ്കിൽ അമ്മോ, പറയുമ്പോ തന്നെ വായിൽ കപ്പൽ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോ പായസം എല്ലാ വട്ടവും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പായസം എന്താ? അടപ്രഥമൻ, സേമിയ, അങ്ങനെ മാത്രമേ ഉള്ളൂ. കടലപ്പരിപ്പ് പായസം, നല്ല പാൽപ്പായസം വിത്ത് ബോളി.

അല്ലെങ്കിൽ നല്ല മറ്റേ ചെറുപയറിന്റെ പായസം വെക്കാറുണ്ട് ചിലയിടത്ത്. ചിലയിടത്ത് ഗോതമ്പുണ്ടല്ലോ, ചെറിയ ഗോതമ്പ്, നുറുക്കു ഗോതമ്പ്, നുറുക്കു ഗോതമ്പ് ഇട്ടും ചിലയിടങ്ങളിൽ പായസം വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ വട്ടം നിങ്ങളുടെ സദ്യയിലെ താരമാക്കാൻ ഏത് പായസത്തെയാണ് നിങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്? ഓക്കെ, അതൊക്കെ പോട്ടെ. സദ്യ കഴിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ഒരു വിഭവം ഏതാണ്? സദ്യ അങ്ങോട്ട് സെറ്റാവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, അല്ലെങ്കിൽ സദ്യയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വിഭവം ഏതാണെന്ന് പറയാനായിട്ട് വേഗം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചു. ഓണസദ്യയിലെ നിങ്ങളുടെ പ്രിയപ്പെട്ടത് എന്താണ്? പായസാണോ, അവയിലാണോ, കാളനാണോ, ഓലനാണോ, സാമ്പാറാണോ, അതോ നല്ല രസമാണോ? എന്താണെങ്കിൽ വേഗം വേഗം പറഞ്ഞോളൂ കേട്ടോ.

0: ബ്രേക്ക്ഫാസ്റ്റിൽ ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും.
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും ബുഫേ ലഞ്ചും ഉണ്ട്. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM. സലിം ഹസൻസ് കിങ്സ് പാർക്ക്, 35 Hobson Street, ഓക്ലൻഡ് CBD. FM 104.6. Hey, ഇവിടെ എല്ലാം ഫൈവ് ആണ്. ടേക്ക് ഓഫ് തേഴ്സ്ഡേ. ടേക്ക് ഓഫ് തേഴ്സ്ഡേ.
0: അങ്ങനെ ഓണസദ്യയിലെ ഏറ്റവും കേമനായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഓണ വിഭവം ഏതാണ് എന്നാണല്ലേ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടുതൽ എല്ലാം വൈബാണ്.

0: the culture. We play it.
1: Vibe FM 104.6. ഇവിടെയുള്ള വൈബ് ആണ്.
2: വീട് വാങ്ങാന്ന് വിചാരിച്ചു, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ,

0: Mercantile houses. Oh, I'm confused. പിന്നെ ഈ വീടിന് അടുത്ത് ഹൗസിംഗ് ന്യൂസിൽ എന്നിട്ട് വീടുകളുണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ Mobile Mortgages and Insurances. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ Mobile Mortgages and Insurances-നെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം NZ Mobile Mortgages and Insurances.
0: 021-300-28-5FM 104.6. Hey, ഇവിടെ എല്ലാം ഫൈവ് ആണ്. Take off Thursday. Take off Thursday.
2: ഓണസദ്യയിൽ ഇന്ന കറി ഇല്ലെങ്കിൽ ആ സത്യ സദ്യ അല്ല എന്നുള്ള അഭിപ്രായം നമുക്കുണ്ടാവും അല്ലെ. ആയിരത്തൊന്ന് കറികളെക്കാട്ടിലും കേവലാണ് ഇഞ്ചിക്കറി എന്നാണ് ചിലയിടത്ത് പറയുക. ആയിരത്തി ഒന്നല്ലേ കണക്ക്, അങ്ങനെ തന്നെയല്ലേ. എന്തായാലും ഇതേപോലെ നിങ്ങൾക്ക് ഒരു കറി ഇല്ലെങ്കിലും, അല്ല ഏത് കറി ഇല്ലെങ്കിലും ഈ കറി ഇല്ലാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ നിർബന്ധമുള്ള ചില കറികൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇന്ന കറി കഴിച്ചില്ലെങ്കിൽ ദാ ഈ ഓണസദ്യ കൊണ്ട് പൂർത്തിയായില്ല, അല്ലെങ്കിൽ ദാ ഈ പായസം ഇല്ലെങ്കിൽ ഓണസദ്യ കൊണ്ട് സെറ്റായില്ല എന്ന് പറയുന്ന തരത്തിലുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില വിഭവങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. കൂടെ ഞാൻ ടാലിയ, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്.